ചെയ്ത് റിച്ചാർഡ് മിർച്ചിയോ യോൺ ദികാക്ക വിത്ത് ക്ലബ് മിർച്ചി. യാ ബേബി, നോ നോ, വി ഹേറ്റ് ലവ് സ്റ്റോറീസ് ബട്ട് യു ലവ്, ഐ ഹേറ്റ് ലവ് സ്റ്റോറീസ്. ദാറ്റ്സ് വാട്ട് വി ഗോണ പ്ലേ ഓൺ ക്ലബ് മിർച്ചി. ലെറ്റ്സ് ഗോ.